ഈ ആകാശവാണി ശ്രീനഗർ ജുബജിത്ത് ത്രഹ് മിനറ്റ് സബത് വലി സമയം ചകർത്ത് റോബോസോ സദാകാർച്ച് അലി മുഹമ്മദ് ഷേഖ് ദീൻ സാഥി യമനിജ് ബോസോസ് കലാമി അഹമ്മദ് ഡാർ.